ഇജ ആകാശവാണി ഈറ്റാനഗർ അനി ആകാശ്ലിൻ മിനി ച താരിഖ് ബൃഹസ്പതി പാർ ഇപ്പോ ഹൻസോ ആസംബാജി പുഞ്ഞി മിനറ്റ് മുഴുക്ക പേശമക്കം വാഞ്ചോ സായ കാ പാ കപ്പൈ മോ കാഹ പായ ഫാലെ വാങ് കാ വാങ്സുവെ ഇന്ത്യ ഹിയ ജപ്പാൻ ഡേസ് നി അങ്ക ഡിഫൻസ് മിനിസ്റ്റേഴ്സ് മീനിംഗ് മീറ്റിംഗ് ടു സോ ഡിഫൻസ് മിനിസ്റ്റർ രാജ്നാഥ് സിംഗ് ഹിയ ജപ്പാൻ ഡേസ് ഡിഫൻസ് മിനിസ്റ്റർ സെഞ്ചിറോ കൊയ്സുമി നി മാ അഖോ ല ന്യൂഡൽഹി മാ അനി അസോ ഫോലെ Kahoma ajang baja tuso e India hia Japan des ni ba market defense homo ko satzu Tata Tokyo strategic mong ong kanong hia Indo Pacific region yang security pan tam tai le achan amai le phakya bo ma des ni e tata phai asama koile mokosa angkya asua mai hozan hozan motto satzu pho tam lamali le alayadan angkya le onghu taile India e United Nations Security Council UNSC structure here cutting open valam decision making process aningan ke chabanu tu van phai athoyasham le tayasat angkya mot bo mahaja council hotham ma developing days pho tam salui le hakawon angkya mot changtaya haja zaile haja UNSC hotham lema vaitam reforms on le zingjo hei le vanazele kahoma ajang baja ka united nations un hanpak makya india's charge de affairs yojana patel e ta unsc open debate on working methods to so ma vanka zangwan ka je ma ngai van le bo ma chi e un membership 1945 zang pung wa makhang e sanan le jo luye chong la hai kya chang tai pu thai ba hala chang do tong le unsc hotham homokosat holam hiya shape hapong ma ke tu wan that ma hu le le man ngo ang kya mot la chu wan le union minister kiran rijiju e chon chon le upper subansiri district ang kya khanak misa pho e china des sipahi tham ha ja district ang kya taksing circle jang to line of actual control lsc longji lien le indian chawan long kho to zu le jo napadong la haina le amuk amup kya ka angau to sang au kya ma ha ja longji jang to zaita honoi to chinese tham homok hoset loya jong ang sat le ngo taile hajaka hosing changpu boma hajba ma tesung abataban angkya mochu changpu theba chinese sipai tham indian chawan long kho len le puzam kilometer jo zu le napdong la haina le apuka pokya ka angau hojing manchang he o boma halakya homu video sia ka angau pho pa le man apuka po ham angkya mot le vanzele kauma ajingba rijiju aja ka mani ians tham atai abai keta interview ka kyakto lan kya ma ngai balle arunachal pradesh rd hiya panchayati raj minister ojing tasing mani nahalagun honoi makya arunachal pradesh state apex bank limited tham hozan conference hall ham hiya cooperation department tham hozan logo hoka dable minister tasing haja phai ma cooperation department tham angkyata review meeting tu so ma hakle bo ma haja ma secretary cooperation mito dirchi hiya nok district tokya vai drcs hiya arcs tham chu hakle kahoma ajing baja meeting tu so ma hom khat kha kya holi ang hom department pai ground level to mau momo holi homo khosa juma apong asau te kya tui tai jang jai hiya haja jing jola amai ang kya homo khosa pho mo vanje kya bo ma cooperative institutions hiya district level to hom homo khosa coordination asak ajong kya bo ma cooperative homo khosa lab khanak nu hatolan le apaya haile koton ang khatle yo moksa ajong among angkya mo vanzele district angkya 2026-27 zangpung hanpak makya jila parishad development plan hiya gram panchayat development plan homokosat kathon to finalization hiya approval koton puku ma upper subansiri district district planning committee tham meeting to so mani daporijo honui district secretariat makya dc conference hall ham ma angot asole
kaho ma ajang ba ja tu so em a persuasive district khanak nu jo zong ma na aswa mai ang haja development homokosat kathon mokosa le hojing ang achang poku ma elected representatives panchayati raj institutions ya line department pho a haja homokosat mahok jo motasat ang ela le tata phai ha mai jang ma le jo asama koi le mokosa ha o mokosa ang kya mothe o le tin phal le netherlands amstel wen honoi makyam Wagener Stadium ma mani abau kya FIH Men's Hockey World Cup 2026 Pool D match ma goal aga ko le Pakistan desh to lat an kya India haja hockey bau pan tournament ma chal ke dan to dong le haina bo ma Pakistan desh haja Pakistan desh team tham haja match ma goal azam bai sho le chok le kahoma ajang ba Indian team tham makang haja goal aga Harmanpreet Singh ani goal Hardik Singh ta goal boma Abhishek goal ani le show la Meteorological Center Itanagar MCI to khang Arunachal Pradesh sankya Papumpare district to khang om la le hokban Azok taku district ma ani zaita hono to zang adunga kingpu le honu ma jo vatela la keta yellow alert ka ho phale taile ka ho ivai